0: ദശമപഹ അനുതുനായ ദശമഹത ലഖണ്ഡ റേഡിയോ ITN സബേ ശ്രീലങ്കയ ഹണ്ട
1: വിലാവ സ്വസതുനായ
2: വിലാവ ഒബ വെത കിന ആവേ
3: ലതരയേ പെരലികരണ NLB മെഗാ പവർ തവന്ത മെഗാ സൂപ്പർ ടാഗ്ഗട അമതരവ രൂപയാൽ കോടിയക പവർ സൂപ്പർ ടാഗ്ഗ സഹ ഗ്രാൻഡ് സൂപ്പർ ടാഗ്ഗട സൂപ്പർ റിമോട്ട് റത്യ NLB

0: കൃഷി ക്ഷേത്രത്തെ നവപണക് ലഭാതെവിൻ കസാകല പ്ലാന്റേഷൻ മകൻ അരംഭ എത്തി പ്രധാന വ്യാപൃതി അത്തര ഒബട സമീപ കസാകല ഗ്രീൻ സൂപ്പർ മാർക്കറ്റ് ചാലിയ ഇത അടുമിലകന നേടത്തെ ഒബേ പശുമീറ്റ സഹനയാക് മസകട്ട് രൂപയൽ വെച്ച് പന്ത്രസക് ദക്വ മിലത്തിക്കും സന്ധാ നയ സഹനയാക് ഹന്തുനാദുൻ ഇക്കമ സൂപ്പർ മാർക്കറ്റ് ചാലിയായി
1: രാജ്യ ബാങ്കോക്ക് സുരക്ഷിത ഭാവയ ഇയലമ റെക്കവറിനെ സമഗിൻ സ്ഥാപര തൻപത്തു സന്ധാ ഇയലമ പൊലിയ RDB ബാങ്കുവിൻ
0: ගුණාත්මක සහ නිෂ්පාදනයක් සඳහා නවීන තාක්ෂණයෙන් බලගැන්වුණු ඩෝමා කළුවට ඉවත් කිරීමේ යන්ත්‍රයක් ඔබත් අදම ඇනවුම් කරන්න. සමහර මධ්‍ය පරිමාණ සහ නිෂ්පාදකයන් සඳහා ස්වයංක්‍රීය වීකිටීමේ යන්ත්‍රයක් හඳුන්වා දීමේ පුරෝගාමියා වන මාක්ස්පෙන් සමූහ ව්‍යාපාරයට අනුබද්ධිත මාක්ස්පෙන් හෝල්ඩින්ග්ස් පුද්ගලික සමාගම වෙතින් අදම අමතන්න 011 676 679
2: අපේ අම්මගේ දරාවල.